മാത്തേരുള്ള വൺ പേർ കോരികളെത്തുന്ന പുള്ളിയാണ് പുള്ളിയായി ബുക്കനെ കോരികളെപ്പുണ്ണത് ഏരകളെ കൊത്തി ഞാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ളത് റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.

ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. കേട്ടോണ്ടുള്ള ഇത് റേഡി സാരം 107.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്തെ കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത. മുണ്ടിയുള്ളു നാ നിങ്ങളു സേഫുള്ള കുത്താർ ഇണ്ടത്തെ മൈക്കാലത്ത് പലക്ക കാര്യക്രമത്തില് ഇപ്പുറത്തേക്ക് മൂടികേരളിൽ നടന്നതായോ കർണാടക ബാരി സാഹിത്യ അക്കാഡമിയുടെ തറഫില് ബാരി ഗൗരവ പ്രശസ്തി പ്രധാന സമാരംഭ ലേസില് ഹിരിയ കവിമാർ ഹിരിയ സാഹിത്യമാർ ബാരി കവിഗോഷ്ഠിയിൽ ചെന്ന കവനത്തിനങ്ങ് ഇണ്ട് കേട്ടോൺ ബർവ ഇതൊരു നിരൂപണ ആക്കിയോ ഹുസൈൻ കാട്ടിപ്പള്ള.

0: റാഹത്ത് കൽബുകായിരണ്ട് സന്തോല റാഹത്ത്. ഇപ്പൊ നണ്ട കവന പൂ ബിരിയകുണ്ട. ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂങ്ങയുണ്ട്. ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂങ്ങയുണ്ട്. കല്ല് കൽബുങ്ങലെ എടൽ കുടിഞ്ഞിത്ത് ബാടിയോ ഉണ്ടു മുഗ്യലെ തീനോ ഉണ്ടു ബാൽമേ പെൺമക്കളെ തീനോ ഉണ്ടു ബാൽമേ പെൺമക്കളെ. ഈനങ്ങളോ ചന്തത്തോ റായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. ജാതി ജാതിരോ പേരില് ജീയ ജീയത്തോ കൊല്ലുമ്പോ വോട്ട് കയത്ത് സീറ്റ് കയത്ത് ചാരല് കളിക്കുമ്പോ മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തേ. മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തേ. പെണ്ണുറോ ബാല് നരക്ക ആവുമ്പോ കൽബു കരുകിത്ത് പോകാത്തെന്തേ. കൽബു കരുകിത്ത് പോകാത്തെന്തേ. ഈനങ്ങളോ ചന്തത്തോ റായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. പെണ്ണ് കണ്ണിട്ട് ബിൽച്ചിട്ട് ഫാഷൻറെ ദുനിയാവുക ബലിച്ചിട്ട് പെണ്ണ് കണ്ണിട്ട് ബിൽച്ചിട്ട് ഫാഷൻറെ ദുനിയാവുക ബലിച്ചിട്ട് ശോഷനക് തെരു കാട്ടുറങ്ങ ഒരു മോത്തു. പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത്. പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത്. നാല് മതിലുടെ നടുലു കിനാവുരെ പൊലിച്ചു പുടുറങ്ങ ഇനൊരു മോത്തു. റബ്ബ് കൊടുത്തു സ്വാതന്ത്ര്യത്തു റബ്ബ് കൊടുത്തോ സ്വാതന്ത്ര്യത്തോ നേരായിത്തും അറിയാത്തോ ഇങ്ങ സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ. സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ. ഈനങ്ങളോ ചന്തത്തോ റായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. ഈനങ്ങളോ റായത്ത് ചന്തത്തോ തോട്ടത്ത് ധീര പെണ്ണിങ്ങ പറന്നോ മണ്ണില്. നമു നമുന്തി ചിട്ടെങ്ങ കലിക്കുകുണ്ട റംഗ് റംഗുറോ പൂങ്ങ ബിരിയുകുണ്ട. ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട. ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.
1: ഈ നിങ്ങളെ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട. ചെമ്മ വിഷയത്തെ ഒരു കവണത്തില് കോന്നൊരു ആഴ്ച യു കെ ഐമുഖ നിങ്ങൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഭിനന്ദനം. പിന്നെ നന്ദി ചെന്നിട്ടുള്ള ആയിഷയ്ക്ക് ഇന്നൊരുക്ക കൈക്കോട്ടോട് കൂടെ പ്രോത്സാഹം കൊടുക്കൊണ്ട് കേട്ടോണ്ടല്ലോ. ഭാര്യ നല്ലൊരു കവന, നല്ല സന്ദേശമുള്ള കവനായ്മ മണ്ടനാക്കിയത് ഖ്യാത കവയത്രി പിരിസത്തോ ചങ്ങമാരെ. മഞ്ഞിലായിട്ട് മാപ്പുലരൗത്തുക പോകുമ്പോ ബംഗാര ദിനത്തില് കൽത്ത് ഭഗ്യന്തിനണ്ട മോലോ. മഞ്ഞിലായിട്ട് മാപ്പുലരൗത്തുക പോകുമ്പോ ബംഗാര ദിനത്തില് കൽത്ത് ഭഗ്യന്തിനണ്ടോ മോലോ. വർഷ കലിരതരൊൽക പിറകു വരുമ്പോ ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്ര നേരിന്ത്. വർഷ കലിരതരൊൽക ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്ര നേരിന്ത്. ചമ്മ അർത്ഥഗർഭിതമായ ഈ ചുട്ടുക എഴുതിയാല് മുഹമ്മദ് കുലായ് ഖ്യാത കവി മുഹമ്മദ് കുലായിര ഒരു ചുട്ടുക നിങ്ങളെ സന്തോഷത്തുകായിട്ട് ഇവിടെ മണ്ടനാക്കിയതാണ്. പിരിസത്തോ ചങ്ങമാരെ മുന്നോത്തോ കവണ നിങ്ങൾ എല്ലാവരും നിരീക്ഷിപ്പിച്ചിട്ടുള്ള ഒരു കവി ബഷീർ അഹമ്മദ് കീന്യ. ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമല്ല കർണാടക രാജ്യത്തിലെ പേരെടുത്ത ഒരു ബഹുഭാഷ കവി ബഷീർ അഹമ്മദ് കീന്യ. അതിലെ നാൻ പിരിസത്തോട് കൂടെ പോഡിയം ഗവിച്ചിട്ടുള്ള
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. രണ്ടോ ഈ കവനത്തോ ശീർഷിക്ക ഹക്കീക്കത്ത്. മൂലയിൽ ഇന്നൊരു ബഡ് കത്തിരോ കുഞ്ചികെടുത്ത് ബെച്ചറ്. മൂലയിൽ ഇന്നൊരു ബഡ് കത്തിരോ കുഞ്ചികെടുത്ത് ബെച്ചറ്. മുറിക്കുകല്ല് ഗൊന്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ. മുറിക്കുകല്ല് ഗൊന്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ. ജണ്ട് കാലുറോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു. ജണ്ട് കാലുറോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു. ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു. ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു. ചോര ആരത ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരുവുലു. ചോര ആരത ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരുവുലു. പെത്ത ഉമ്മറോ കൽബു നോക്കു എപ്പ തീരകു പെടച്ചല്. പെത്ത ഉമ്മറോ കൽബു നോക്കു എപ്പ തീരകു പെടച്ചല്. ആറ് ഹിന്ദു ആറ് മുസ്ലിം നെഞ്ഞി തൊട്ടു ചൊല്ലണു. ആറ് ഹിന്ദു ആറ് മുസ്ലിം നെഞ്ഞി തൊട്ടു ചൊല്ലണു. ഏത് ദീനിറോ ഒലിക്കുകായിട്ട് രാഗ തപ്പിട്ട് പാടണു. ഏത് ദീന് ഒലിക്കുകായിട്ട് രാഗ തപ്പിട്ട് പാടണു. അസ്സലാമു.
1: ബാരി അർത്ഥഗർഭിതമായ ഒരു കവന നിങ്ങൾ ഇതിൽ മണ്ടനാക്കിയാൽ ബഷീർ അഹമ്മദ് കിന്യ അയൽഗെ നിങ്ങൾ എല്ലാരെ പറവായിട്ട് ഞാൻ നന്ദി ചെന്നോണ്ടു നണ്ടോ കവനത്തെ നിങ്ങൾ ഇതിൽ മണ്ടനാക്കോ ഇഷ്ടപ്പെട്ട ബഹുശ നിങ്ങൾ എല്ലാരോ അനുഭവത്തെ വിഷയ ബഹുശ ഞങ്ങൾ അധ്യക്ഷകു അതൊരു അനുഭവമായിട്ടിക്കു ഞങ്ങളോ കർണാടക ബാരി സാഹിത്യ അക്കാദമി അധ്യക്ഷകു അനുഭവമായിട്ടിക്കു അതേപോലെ എല്ലാ ഹിരിയങ്കു അനുഭവമായിട്ട് അങ്ങനത്തോ നൻ്റെ അനുഭവത്തോ ആധാരത്തിൽ എഴുതിയോ ഒരു കവന ഈ കവനത്തോ ശീർഷിക്ക സൗഹാർദ്ദത്തിൻ്റെ ബഗിൽ നാൻ എഴുതിയ ഒരു കവന കേശവ പിന്നെ നാണ് കേശവ പിന്നെ നാണ്.

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായി ബുക്കണെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ധ്യാന സുന്ദരരെ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഞാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നില്ല കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷി മല്ലെ തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോ മൂലക അനിക്കേന്ദു പോര് തുളു ഭാഷ എങ്കിളിന അപ്പ ഭാഷ ആയിനെടുത്ത അത്ര നിക്കളു മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ടു അക്ലെഗ് നിക്കളിന പ്രോത്സാഹ കൊറലേ